வெல்கம் டு குமரி எஃப்எம் 101. நமஸ்காரம். ஆரோக்கியத்தோடு கூட ஜீவிக்கணும் എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ? ഈ ആരോഗ്യത്തോടു കൂടെ ജീവിക്കണമെങ്കിൽ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഓൾവേസ് ഈറ്റ് ഹെൽതി. ഹെൽതി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഹെൽതി ആയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും റിലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? ഭയങ്കര പൈസയൊക്കെ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഫുഡ് മാത്രമാണ് ഹെൽതി ഫുഡ് എന്ന ധാരണയുണ്ട് ചിലവർക്ക്. അതായത് ഇങ്ങനെ ഓർഗാനിക് ഫുഡ് ഇല്ലെങ്കിൽ ഗ്ലൂറ്റൻ ഫ്രീ ഇല്ലെങ്കിൽ വേഗൻ ഫുഡ് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലി ഇങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോഴാണ് ഇതൊക്കെയാണ് ഹെൽതി. അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ട കേട്ടോ. നമ്മളുടെ നാടൻ സാധനങ്ങളല്ലേ, നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ, ഈ സാധനങ്ങൾ കഴിച്ചുകൊണ്ടും നമ്മളുടെ ആരോഗ്യത്തെ ശരിയാക്കുന്ന രീതിയിൽ നിലനിർത്താൻ സാധിക്കും.

എന്ത് കഴിക്കണം, എപ്പോ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു ഡിസിപ്ലിൻ വേണം. അത് നമ്മൾ തന്നെ കീപ് ചെയ്യണം. ആവശ്യമില്ലാതെ ഈ വയറ് എന്ന് പറയുന്ന സാധനം അല്ലേ, അത് നമ്മുടെ വേസ്റ്റ് ബോക്സ് അല്ല കേട്ടോ. അത് എല്ലാവർക്കും ഒന്ന് ഓർമ്മ വേണം. ആവശ്യമില്ലാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കില്ലേ, അത് വളരെ ബാഡ് ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിലേ അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കും.

0: ഇപ്പോൾ നിങ്ങൾ കുട്ടികളായിരിക്കും, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും തോന്നിയേയില്ല. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഇതിന്റെയൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് കഴിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് മനസ്സിലാക്കി വയറിന് ആവശ്യമുള്ളത് മാത്രം കഴിക്കണം കേട്ടോ. ആവശ്യമുള്ളത് അത്രയും മതി, ചുമ കിട്ടുന്നെന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങട്ട് അടിച്ചു വിടുന്ന ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങളെ ചെയ്യരുത്. ആവശ്യമുള്ള ഭക്ഷണം മാത്രം ആവശ്യമായ അളവില് അത് നല്ല രീതിയിൽ കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഒരുപാട് ഓയിലി ആയിട്ടുള്ള ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മുടെ ആരോഗ്യമല്ലേ, അത് നമ്മളല്ലേ കാര്യം ചെയ്യേണ്ടത്.
1: കറുത്ത പെണ്ണേ, നിന്നെ കാണാനിട്ടൊരു നാളുണ്ടേ.

നിങ്ങൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എക്സസൈസ് നിർബന്ധമാണ്. ഈ എക്സസൈസ് എന്ന് പറയുമ്പോൾ ചിലവർ പറയും, ഓ ഞാൻ രാവിലെ ഒന്നും എഴുന്നേക്കാൻ എനിക്ക് പറ്റുകയില്ല, ഇല്ലെങ്കിൽ എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റില്ല, ഇല്ലെങ്കിൽ എന്റെ വീട്ടില് ട്രെഡ്മിൽ ഒന്നുമില്ല. അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ, അങ്ങനെയൊന്നും ചെയ്യാൻ ഇവിടെ ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു എക്യുപ്മെന്റ്സും നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങളുടെ ആരോഗ്യത്തിന് സംരക്ഷണമായിട്ടുള്ള എക്സസൈസ് നിങ്ങളായിട്ട് തന്നെ ചെയ്യുന്നുള്ളതാണ്. ചിലവര് പറയും, ഓ എനിക്ക് സമയമൊന്നുമില്ലേ, അങ്ങനെയൊന്നും പറയില്ലേ, നമ്മള് പറയില്ലേ, ആവശ്യമില്ലാത്ത ഒരു ന്യായം പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കുക. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരു 10 ഇല്ലെങ്കിൽ ഒരു 20 ഇല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യാൻ നമുക്ക് മാറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കഥയുമില്ല.

നന്നായി ഉറങ്ങണം. അതാണ് നമ്മൾ കൃത്യമായി ചെയ്യുന്ന ഒരു കാര്യം അല്ലേ നിങ്ങൾ ഓർക്കുന്നത്? അങ്ങനെ മണിക്കൂർ കണക്കിന് ഉറങ്ങുന്നത് അല്ല ഉറങ്ങുന്നത്, ഉറങ്ങുന്നതിന് ഒരു സമയമുണ്ട്. റൈറ്റ് ആയ സമയം കൃത്യമായിട്ട് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. ഓവർ ഉറങ്ങുകയോ അല്ലെങ്കിൽ കുറച്ച് ഉറങ്ങുകയോ ചെയ്താൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിനെ പ്രതികൂലമായി ബാധിക്കും. ഇനി ചിലരുണ്ട്, എനിക്ക് ഉറക്കം ഒരു പ്രശ്നമേ അല്ല, ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ഒന്നും ആകില്ല, ഞാൻ വളരെ എനർജറ്റിക് ആണ് എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. ഉറങ്ങുന്ന സമയമാണ് നമ്മളുടെ ബോഡി ഒരു റെസ്റ്റ് മോഡിലോട്ട് പോകുന്നത്. ആ റെസ്റ്റ് മോഡില് നമ്മളുടെ ബോഡിക്ക് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് സമയം കൊടുക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോ ആ ഒരു റെസ്റ്റ് നിർബന്ധമാണ് എന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി ഒന്ന്, ഓവറായിട്ട് ഉറങ്ങുന്നത് ഞങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾ കുറേ ഉറങ്ങുന്നു ഇങ്ങനെയൊക്കെ പറയുന്നതേ, ഇതൊരു ന്യായമോ ഇല്ല കേട്ടോ. ഒരു സമയത്തിന് ഉറങ്ങണം, അതുപോലെ